0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ആർ വെങ്കിട്ടരാമൻ അവതരിപ്പിച്ച വീണക്കച്ചേരി കേൾക്കാം. മൃദംഗം ആർ വൈദ്യനാഥൻ. ആദ്യം സൗരാഷ്ട്രം രാഗത്തിൽ നിന്നു ജൂജി എന്ന കൃതി കേൾക്കാം. ആദ്യ താളം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതി.
2: This is Ragam 24/7 DTH. Anytime in the music. Listen to Carnatic Classical Veena Recital by R. Venkataraman. He is accompanied on the Mridangam by R. Vaidhinathan. He begins his Veena Recital with a composition of Pattanam Subramanya Iyer, Ninnu Juchi, in the rag Saurashtram, set to Adithal.

0: ഇനി കാനഡ രാഗത്തിൽ മാമവസദ എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വീണ റെസൈറ്റൽ. ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവസദ. ഇൻ ദി രാഗ് കാനഡ സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ വെങ്കട്ടരാമന്റെ വീണക്കച്ചേരി, ആർ വൈദ്യനാഥൻ മൃദംഗം. ഇനി കേദാരഗൗള രാഗത്തിൽ ജലജനാഭ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Veena Recital by R. Venkataraman. He is accompanied on the mridangam by R. Vaidhyanathan. Next is a composition of Maharaja Swadhi Thirunal, Jalajanabha, in the rag Kedara Gaula, set to Mishra Chapatal.

0: അവസാനമായി ഭൈരവി രാഗത്തിൽ തനയുനി ബ്രോവ എന്ന കൃതി കേൾക്കാം. ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: ആർ വെങ്കിട്ടരാമൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വിനർ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, തനയുനി ബ്രോവ ഇൻ ദ രാഗ് ഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: പുതുച്ചേരി. ആർ വൈദ്യനാഥൻ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ഇൻ എ റെസൈറ്റൽ ബൈ ആർ വെങ്കിട്ടരാമൻ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വാസ് ആർ വൈദ്യനാഥൻ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ പാറശാല ബി പൊന്നമ്മാൾ അവതരിപ്പിച്ച സംഗീത കച്ചേരികൾക്കാം. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, മാവേലിക്കര കെ വേലിക്കുട്ടി നായർ മൃദംഗം, ഉടുപ്പി എസ് ശ്രീധർ ഖടം. ആദ്യം നവരസ കന്നഡ രാഗത്തിൽ ആദി താളവർണം കേൾക്കാം, നാരായണസ്വാമി രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical music concert by Parashala B. Ponnamal. She is accompanied on the violin by Avaneeshwaram S. R. Venu, on the mridangam by Mavelikkara K. Velikutti Nayar, and on the ghatam by Udupi S. Sridhar. She begins her Carnatic classical music concert with a varnam of Narayana Swami in the rag Navarasa Kannada set to Adithal.

0: ഇനി ഗൗളരാഗത്തിൽ ത്യാഗരാജ പാലയാശുമാം എന്ന് കൃതി കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: കണ്ടിന്യൂയിങ് ഹർ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട്, ഷീ വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജ പാലയാശുമാം. ഇൻ ദ രാഗ് ഗൗള സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി മുഖാരി രാഗത്തിൽ ശ്രീപദേ ശ്രീനാരായണ എന്ന കൃതികൾക്ക് മിശ്രചാപ്പ് താളം കെ എൻ ഗോപാലപിള്ള രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് കെ എൻ ഗോപാലപിള്ള, ശ്രീപദേ ശ്രീനാരായണ ഇന്ദ രാഗ് മുഖാരി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാറശാല ബി പൊന്നമ്മാൾ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ആവണീശ്വരം SR വിനു വയലിൻ, മാവേലിക്കര K. വേലുക്കുട്ടി നായർ മൃദംഗം, ഉടുപ്പി S. ശ്രീധർ ഖടം. ഇനി നാട്ടക്കുറിഞ്ചി രാഗത്തിൽ ജഗദീശ എന്ന കൃതി കേൾക്കാം. ആദിതാളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Music Concert by Parashara B. Ponnammal. She is accompanied on the violin by Avaneeshwaram S.R. Vinu, on the mridangam by Mavelikkara K. Velukutti Nayar, and on the ghatam by Udupi S. Sridhar. Next is a composition of Maharaja Swadhi Thirunal, Jagadisha, in the rag Natakurunji, set to Adita.

0: അവസാനമായി അഠാണരാഗത്തിൽ അംബുജം കൃഷ്ണ രചിച്ച ത്യാഗരാജസ്വാമി എന്ന കൃതി കേൾക്കാം. ആദിതാളം.
1: പാരശാല ബി പൊന്നമ്മാൾ കൺക്ലൂഡ്സ് ഹർ കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് എ കമ്പോസിഷൻ ഓഫ് അംബുജം കൃഷ്ണ ത്യാഗരാജസ്വാമി ഇൻ ദ രാഗ് അഠാണ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് പാറശാല ബി പൊന്നമ്മാൾ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, മാവേലിക്കര കെ വേലുക്കുട്ടി നായർ മൃദംഗം, ഉടുപ്പി എസ് ശ്രീധർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ പാറശാല ബി പൊന്നമ്മാൾ. Accompanying artists were Avaneeswaram S. R. Vinu on the violin, Maavelikkara K. Velukutti Nayar on the mridangam, and Udupi S. Sridhar on the ghatam. This program was brought to you by Akashvani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഇനി മായമ്മ, ശ്യാമാശാസ്ത്രി സാഹിത്യം, ആഹിരി രാഗം, ആദിതാളം. ലിസൺ നൗ ടു മായമ്മ, കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി, ഇൻ രാഗ് ആഹിരി, സെറ്റ് ടു ആദിതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ കെ ജി ജയന്റെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. Now we bring you a vocal recital by K.G. Jain.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി ഈസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം. ശരണം തവചരണം, രാഗം പന്തുവരാളി, ആദിതാളം ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ കൃതി. ഹി കണ്ടിന്യൂസ് ഹിസ് റിസൈറ്റൽ വിത്ത് ശരണം തവചരണം, കമ്പോസ്ഡ് ബൈ ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ ഇൻ രാഗ പന്തുവരാളി സെറ്റു ആദിതാളം.

0: ശ്രീരാഗം ആദിതാളം. നെക്സ്റ്റ് ഇസ് കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ ഇൻ രാഗ ശ്രീ സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ഇരയമ്മൻ തമ്പി.
1: കരുണ

0: ഇതുവരെ നിങ്ങൾ കേട്ടത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി വാസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.